സഖന്മമുണ്ടെ സംഭവം വെങ്കാറ്റേ സിസബുണ്ടുക്കർ ബഗുണ്ടി ജോലെ ഓർക്കൊട്ടാൽ കോ സിസക്കൗ വൈകിട്ട് സാറോ മുഞ്ഞപ്പുഞ്ഞു കൊണ്ണേ

പ്രകാരം സമ്മേരിക്കുക എന്തോ ഫതി ഹമലാൻ സമ്മേരിക്കുക എന്തോ ഉണ്ടാകാൻ ബഷീറു എന്നൊക്കെ വെമ്മേ ഫിസ്മക്കുക എന്തോ നർഗേ ഫിസനം കൊച്ചോ ആളുകൾക്കും പറഞ്ഞാൻ ബിൽഫിങ് എന്തോ ജൽജോ സനാക്കുക മിസ്റ്റേറിങ്ങോ മുഷാലയാ.